0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ചിന്തകളെ അധികരിച്ച ഒരു പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സാങ്കേതികവിദ്യ സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനാകണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ചിലിയിലെ സാന്തിയാഗോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ സഭയുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ജൂലൈ 27-28 തീയതികളിലായി നടന്ന 7-ാമത് അന്താരാഷ്ട്ര സെമിനാറിലേക്ക് സാങ്കേതികവിദ്യയുടെ നൈതിക ഉപയോഗത്തെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടി അയച്ച ഈ സന്ദേശത്തിൽ സാങ്കേതിക പുരോഗതി മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നതിനും സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനുമായി വിനിയോഗിക്കപ്പെടണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ തെക്കേ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും ആശയവിനിമയ വിദഗ്ധർ, അജപാലന പ്രവർത്തകർ, അക്കാദമിക വിദഗ്ധർ, സഭാപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധിയുടെ നൈതികവും സാംസ്കാരികവും മതപരവുമായ വെല്ലുവിളികളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ പ്രഥമ അജപാലന മുൻഗണന യുവജനങ്ങൾക്ക്. യുവജനങ്ങളെ അടുത്ത 4 വർഷത്തേക്കുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ പ്രധാന മുൻഗണനയായി പ്രഖ്യാപിച്ച് കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ നടന്ന കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ അസോസിയേഷന്റെ 21-ാമത് പൊതുസമ്മേളനം അവസാനിച്ചു. ജൂലൈ 19 മുതൽ 26 വരെ നടന്ന സമ്മേളനത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മിത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ പ്രതിനിധികൾ, യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നുവെന്ന് ഫീദെസ് റിപ്പോർട്ട് ചെയ്തു. യുവജനങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല ഇന്നിന്റെ യാഥാർത്ഥ്യവുമാണെന്ന് സമ്മേളനം അംഗീകരിച്ച അന്തിമരേഖയിലൂടെ മിത്രാന്മാർ വ്യക്തമാക്കി. അവരുടെ പ്രതീക്ഷകളും വെല്ലുവിളികളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളും മനസ്സിലാക്കി അവരെ ഫലപ്രദമായി പിന്തുണയ്ക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണെന്നും സഭാനേതൃത്വങ്ങൾ വിലയിരുത്തി. യുവജനങ്ങളുടെ പൊതുജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കുന്നതിനും സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനുമായി സഭയും ഭരണകൂടവും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്നു പ്രവർത്തിക്കണമെന്നും രേഖ ആവശ്യപ്പെട്ടു. മെജുഗോറിയിലെ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ അക്രമികളോട് ക്ഷമിക്കുന്നുവെന്ന് ഇടവക നേതൃത്വം. ബോസ്നിയ ഹെർസഗോവിനയിലെ പ്രശസ്തമായ മെജുഗോറിയ മരിയാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ചയ്ക്കും ജൂലൈ 28 ചൊവ്വാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ അതിക്രമിച്ചു കയറി വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പേരിലുള്ള ദേവാലയത്തിന് പുറത്തുള്ള അൾത്താരയ്ക്ക് തീയിടുകയും പരിശുദ്ധ അമ്മയുടെ രൂപം വികൃതമാക്കുകയും മോശമായ സന്ദേശങ്ങൾ എഴുതുകയും ചെയ്തതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുന്നുവെന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഇടവക കേന്ദ്രം അറിയിച്ചു. അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രസ്താവനയിൽ ദേവാലയത്തിന്റെ ശുചീകരണവും ആവശ്യമായ അറ്റകുറ്റപ്പണികളും നടത്തിയെന്നും ദേവാലയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വീണ്ടും തുറന്നുവെന്നും മുൻപുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പുനഃസ്ഥാപിച്ചുവെന്നും ഇടവക കേന്ദ്രം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു മിത്രാൻ കൂടി അഭിഷിക്തനായി. ചൈനയിലെ ഇന്നർ മംഗോളിയ സ്വയംഭരണ പ്രദേശത്തെ ബാമിംഗ് രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമിത്രാനായി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് സേവ്യർ ദുവാൻ യോങ്കൂനാണ് ജൂലൈ 29 ബുധനാഴ്ച അഭിഷിക്തനായത്. ജൂൺ 15 പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. രൂപതയുടെ വികാരി ജനറാളായും രൂപതാ കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായും ശുശ്രൂഷ ചെയ്തുവരവെയാണ് പുതിയ ഈ നിയമനം. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി നടന്ന ഈ മിത്രാഭിഷേകം ചൈനയിലെ കത്തോലിക്ക സഭാജീവിതത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള ഒരു വിശകലനം ഇനി കേൾക്കാം. യൂറോപ്പിൽ, വിശേഷ ഇറ്റലിയിൽ ദിനകര താപതരംഗങ്ങൾ അതിശക്തമായിരിക്കുന്ന ഈ ദിനങ്ങൾ വേനൽക്കാലാവധിയുടെ വേളയാകയാൽ വത്തിക്കാനിലും പൊതുവായ പരിപാടികളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പ പ്രതിവാര പൊതുദർശനം അനുവദിച്ചില്ല. തന്മൂലം പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ നമുക്ക് മനുഷ്യന്റെ ധനമോഹത്തെ അധികരിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് കടന്നുപോകാം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു, യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയെന്നാൽ ആ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുകയുമാണ്. താൽക്കാലികങ്ങളായ ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി യത്നിക്കാൻ ഇന്നിന്റെ സംസ്കാരം നമ്മിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നു. അത് സ്ഥൈര്യത്തെയും കഠിന പരിശ്രമത്തെയും കടമകളോടുള്ള വിശ്വസ്തതയെയും പരിപോഷിപ്പിക്കുന്നതിന് പകരം നമ്മെ ചഞ്ചല മാനസരാക്കുകയാണ് ചെയ്യുന്നത്. അതേകുന്ന സന്ദേശങ്ങൾ ഉപഭോഗ മനസ്ഥിതിയിലേക്ക് നമ്മെ തള്ളിയിടുകയും കപട സന്തോഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സമ്പത്ത് ആനന്ദം ഉറപ്പു നൽകുന്നില്ല എന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തുള്ള എത്രയോ ആളുകളാണ് ജീവിതത്തിൽ നിരാശയും ദുഃഖവും ശൂന്യതയും ഉള്ളവരായി കാണപ്പെടുന്നത്. ശാശ്വതമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നാം സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ബെനഡിക്ട് പാപ്പ യുവജനത്തോട് പറഞ്ഞ ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയേറെയാണെന്ന് ഈ ആശയങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ ആനന്ദസരണിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സമ്പത്ത് എന്ന ഘടകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യന് ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് ധനം, അല്ലെങ്കിൽ സമ്പത്ത്. ദാരിദ്ര്യം ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദാരിദ്ര്യം ജീവിത സാധ്യതകളെ തന്നെ മുരടിപ്പിച്ചു കളയുന്നു. എന്നിരിക്കലും ധാരാളം പണമുണ്ടെങ്കിൽ ജീവിതം സന്തോഷപൂർണമാകും എന്നാരെങ്കിലും കരുതിയാൽ അത് ഒരു മിഥ്യാധാരണയാണ്. പണം ധാരാളമുണ്ടായിട്ടും അസംതൃപ്തിയും നിരാശയും ഭയവും സംശയവും പിരിമുറുക്കവുമായി മനസ്സു കലങ്ങിക്കഴിയുന്നവർ എത്രയേറെയാണ്. പണത്തിന്, ഭൗതിക സമ്പത്തിന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥ സന്തോഷം പകരാനോ അത് വർദ്ധമാനമാക്കാനോ അതിന് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ധാരാളം മിത്രങ്ങളെ നേടിത്തരാൻ പണത്തിനു കഴിയും. എന്നാൽ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതനെ പോലും തരാൻ പണത്തിനു കഴിയില്ല. വിലയേറിയ ചികിത്സകൾക്ക് പണം ഉപകരിക്കും, പക്ഷേ ആരോഗ്യം നേടിത്തരാൻ അതിനു കഴിയില്ല. സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര സൗധം തീർക്കാൻ പണമുണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ സ്നേഹവും വിശ്വാസവും തുടിക്കുന്ന ഒരു കുടുംബം സൃഷ്ടിക്കാൻ അതിനു കഴിയില്ല. കോടിക്കണക്കിന് പണമുണ്ടായിട്ടും മക്കൾ പണത്തിനുവേണ്ടി തന്നെ കൊല്ലുമോ എന്ന് ഒരുവൻ ഭയന്നു കഴിയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പന്നതയുടെ പൊരുളെന്ത്? സ്വത്ത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ആധ്യാത്മികതയ്ക്ക് എതിരുമല്ല. എത്ര സ്വത്തുണ്ടായാലും അതിന്റെ സ്ഥാനവും പ്രയോഗവും ശരിക്കും മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ദുഃഖം മാത്രമേ തരികയുള്ളൂ എന്ന് തിരിച്ചറിയണം എന്നു മാത്രം. ഒരു മൂല്യശ്രേണി കാത്തുസൂക്ഷിക്കണമെന്നർത്ഥം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്തതാണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി സാധുക്കൾക്ക് നൽകുന്നവൻ ജീവിതസുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. പണത്തിൻ്റെ സ്ഥാനവും പരിമിതിയും മനസ്സിലാക്കിയാൽ പണം നമ്മുടെ സേവകനാകും, ആനന്ദവും ശാന്തിയും സമ്പത്തായിത്തീരും. അതല്ലെങ്കിൽ അത് നമ്മുടെ ക്രൂരനായ യജമാനാകും എന്ന സത്യം നാം മറക്കരുത്. ഒരുവൻ കർത്താവിൻ്റെ പക്കലേക്ക് ഓടുന്നതായി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല, കാരണം ആ വ്യക്തി നമ്മെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നു. ആ മനുഷ്യനോട് നമുക്ക് നമ്മെ തന്നെ അനുരൂപരാക്കാൻ സാധിക്കും. ഇവിടെ സുവിശേഷം കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ നമ്മെ സവിശേഷമാം വിധം ക്ഷണിക്കുകയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശുവിൻ്റെ പക്കലെത്തിയ ആ വ്യക്തി അവിടത്തോട് ചോദിക്കുന്നത്. നിത്യജീവനാണ്, പൂർണമായ ജീവിതമാണ് ആ മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. നമ്മിൽ ആരാണിത് ആഗ്രഹിക്കാത്തത്? ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അതായത്, ഒരു അവകാശമെന്ന നിലയിലാണ് നേടിയെടുക്കേണ്ട, സ്വന്തം ശക്തികളാൽ പിടിച്ചെടുക്കേണ്ട ഒന്നായിട്ടാണ് അവൻ അത് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ആ മനുഷ്യൻ ഇതിനുവേണ്ടി ചെറുപ്പം മുതൽ തന്നെ കൽപ്പനകൾ പാലിച്ചു അത് ലഭിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനും സന്നദ്ധനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. യേശുവിന്റെ ഉത്തരം അവനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിക്കുന്നു. അവന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുകയാണ് യേശു. പ്രതിഫലം നേടുന്നതിന് പാലിക്കപ്പെട്ട കൽപ്പനകളിൽ നിന്ന് സൗജന്യവും സമ്പൂർണവുമായ സ്നേഹത്തിലേക്കാണ് യേശു വീക്ഷണം തിരിച്ചുവിടുന്നത്. ആവശ്യവും വിതരണവും എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. എന്നാൽ യേശുവാകട്ടെ സ്നേഹത്തിന്റെ കഥയാണ് അവന്റെ മുന്നിൽ വയ്ക്കുന്നത്. കൽപ്പനകളുടെ പാലനത്തിൽ നിന്ന് ആത്മദാനത്തിലേക്ക് കടക്കാൻ അവനവനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ ദൈവവുമായി ഒന്നായിത്തീരുന്നതിന് യത്നിക്കാൻ യേശു അവനോട് ആവശ്യപ്പെടുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവിടുന്ന് അവന്റെ മുന്നിൽ വയ്ക്കുന്നത്. യേശു പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് ദാരിദ്ര്യത്തെയും സമ്പന്നതയെയും കുറിച്ച് തത്വങ്ങൾ പറയുകയല്ല, പ്രത്യുത ജീവിതത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഹൃദയത്തിന് ഭാരമായവ ഉപേക്ഷിക്കാൻ ഏകനന്മയായ യേശുവിന് ഇടം നൽകുന്നതിന് ഭൗതിക വസ്തുക്കളിൽ നിന്ന് വിമുക്തനാകാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. വസ്തുക്കളാൽ അടിഭാരമിടപ്പെട്ടവന് യേശുവിനെ പിൻചെല്ലുക സാധ്യമല്ല, കാരണം ഹൃദയം വസ്തുക്കളാൽ നിറഞ്ഞാൽ അതിൽ കർത്താവിനിടമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യേശു സമ്പത്തുളവാക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പേകുന്നത്. രക്ഷപ്രാപിക്കൽ പോലും ആയാസകരമാക്കി തീർക്കുന്നതാണ് സമ്പത്ത്. അത് ദൈവം കർക്കശനായതുകൊണ്ടല്ല, പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ അത്യധിക സമ്പത്തും അമിതാഭിലാഷങ്ങളും നമ്മെ ശ്വാസം മുട്ടിക്കുന്നു, ഹൃദയത്തെ ഞെരുക്കുന്നു, സ്നേഹിക്കാൻ നമ്മെ അപ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന്. അത് നാം കാണുകയും ചെയ്യുന്നുണ്ട്. എവിടെ ധനം കേന്ദ്രസ്ഥാനത്തു വരുന്നുവോ അവിടെ ദൈവത്തിന് ഇടമുണ്ടാകില്ല, മനുഷ്യന് പോലും സ്ഥാനമുണ്ടാകില്ല. നമ്മുടെ ഹൃദയം കാന്തം പോലെയാണ്. സ്നേഹത്താൽ ആകർഷിക്കപ്പെടാൻ അത് സ്വയം അനുവദിക്കുന്നു. എന്നാൽ അതിന് ഒരു ഭാഗത്തു മാത്രമേ ഒട്ടിപ്പിടിക്കാനാകൂ. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നു. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പത്തിനെ സ്നേഹിക്കുക. ഒന്നുകിൽ സ്നേഹത്തെ പ്രതി ജീവിക്കുക, അല്ലെങ്കിൽ അവനവനു വേണ്ടി മാത്രം ജീവിക്കുക. നമ്മൾ ഏതു ഭാഗത്താണെന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തിന്റെ കഥയിൽ നാം എവിടെയാണെന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ചില നിയമങ്ങൾ പാലിച്ച് സംതൃപ്തരാകുകയാണോ, അതോ യേശുവിനോടുള്ള സ്നേഹത്താൽ അവിടത്തേക്കായി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ സന്നദ്ധരായി നാം അവിടത്തെ അനുഗമിക്കുകയാണ്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തിനോടും പദവിയോടും അധികാരത്തോടുമുള്ള ആസക്തിയും സുവിശേഷ പ്രഘോഷണത്തിന് അപര്യാപ്തമായ സംവിധാനം

കൃഷ്ണ വലയത്തിൽ നിന്ന് മുക്തരാകുകയും ദൈവത്തിൽ ജീവിക്കുകയും ശാശ്വതാനന്ദം അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ടത് സമ്പത്തിന്റെ പ്രലോഭനങ്ങളെ അധികരിച്ച് ബെനഡിക്ട് 16-ാം പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള വിശകലനം.

ധ്യാനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. ഏബ്രഹാം പി മാത്യുവിന്റെ വരികൾക്ക് അലക്സാണ്ടർ കയ്യാലക്കകം ഈണം നൽകിയിരിക്കുന്നു. ആലാപനം എം ജി ശ്രീകുമാർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ചിന്തകളെ അധികരിച്ച ഒരു പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സാങ്കേതിക വിദ്യ സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനാകണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ചിലിയിലെ സാന്തിയാഗോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ സഭയുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ജൂലൈ 27-28 തീയതികളിലായി നടന്ന 7-ാമത് അന്താരാഷ്ട്ര സെമിനാറിലേക്ക് സാങ്കേതികവിദ്യയുടെ നൈതിക ഉപയോഗത്തെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടി അയച്ച ഈ സന്ദേശത്തിൽ സാങ്കേതിക പുരോഗതി മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നതിനും സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനുമായി വിനിയോഗിക്കപ്പെടണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ തെക്കേ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും ആശയവിനിമയ വിദഗ്ധർ, അജപാലന പ്രവർത്തകർ, അക്കാദമിക വിദഗ്ധർ, സഭാപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധിയുടെ നൈതികവും സാംസ്കാരികവും മതപരവുമായ വെല്ലുവിളികളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ പ്രഥമ അജപാലന മുൻഗണന യുവജനങ്ങൾക്ക്. യുവജനങ്ങളെ അടുത്ത 4 വർഷത്തേക്കുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ പ്രധാന മുൻഗണനയായി പ്രഖ്യാപിച്ച് കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ നടന്ന കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ അസോസിയേഷന്റെ 21-ാമത് പൊതുസമ്മേളനം അവസാനിച്ചു. ജൂലൈ 19 മുതൽ 26 വരെ നടന്ന സമ്മേളനത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മിത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ പ്രതിനിധികൾ, യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നുവെന്ന് ഫീദസ് റിപ്പോർട്ട് ചെയ്തു. യുവജനങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല ഇന്നിന്റെ യാഥാർത്ഥ്യവുമാണെന്ന് സമ്മേളനം അംഗീകരിച്ച അന്തിമരേഖയിലൂടെ മിത്രാന്മാർ വ്യക്തമാക്കി. അവരുടെ പ്രതീക്ഷകളും വെല്ലുവിളികളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളും മനസ്സിലാക്കി അവരെ ഫലപ്രദമായി പിന്തുണയ്ക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണെന്നും സഭാനേതൃത്വങ്ങൾ വിലയിരുത്തി. യുവജനങ്ങളുടെ പൊതുജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കുന്നതിനും സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനുമായി സഭയും ഭരണകൂടവും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്നു പ്രവർത്തിക്കണമെന്നും രേഖ ആവശ്യപ്പെട്ടു. മെജുഗോറിയിലെ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ അക്രമികളോട് ക്ഷമിക്കുന്നുവെന്ന് ഇടവക നേതൃത്വം. ബോസ്നിയ ഹെർസഗോവിനയിലെ പ്രശസ്തമായ മെജുഗോറിയ മരിയാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ചയ്ക്കും ജൂലൈ 28 ചൊവ്വാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ അതിക്രമിച്ചു കയറി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ പേരിലുള്ള ദേവാലയത്തിന് പുറത്തുള്ള അൾത്താരയ്ക്ക് തീയിടുകയും പരിശുദ്ധ അമ്മയുടെ രൂപം വികൃതമാക്കുകയും മോശമായ സന്ദേശങ്ങൾ എഴുതുകയും ചെയ്തതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുന്നുവെന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഇടവക കേന്ദ്രം അറിയിച്ചു. അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രസ്താവനയിൽ ദേവാലയത്തിന്റെ ശുചീകരണവും ആവശ്യമായ അറ്റകുറ്റപ്പണികളും നടത്തിയെന്നും ദേവാലയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വീണ്ടും തുറന്നുവെന്നും മുൻപുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പുനഃസ്ഥാപിച്ചുവെന്നും ഇടവക കേന്ദ്രം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു മിത്രാൻ കൂടി അഭിഷിക്തനായി. ചൈനയിലെ ഇന്നർ മംഗോളിയ സ്വയംഭരണ പ്രദേശത്തെ ബാമിംഗ് രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമിത്രാനായി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് സേവ്യർ ദുവാൻ യോങ്കൂനാണ് ജൂലൈ 29 ബുധനാഴ്ച അഭിഷിക്തനായത്. ജൂൺ 15 പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. രൂപതയുടെ വികാരി ജനറാളായും രൂപതാ കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായും ശുശ്രൂഷ ചെയ്തുവരവെയാണ് പുതിയ ഈ നിയമനം. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി നടന്ന ഈ മിത്രാഭിഷേകം ചൈനയിലെ കത്തോലിക്ക സഭാജീവിതത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള ഒരു വിശകലനം ഇനി കേൾക്കാം. യൂറോപ്പിൽ, വിശേഷ ഇറ്റലിയിൽ ദിനകര താപതരംഗങ്ങൾ അതിശക്തമായിരിക്കുന്ന ഈ ദിനങ്ങൾ വേനൽ കാലാവധിയുടെ വേളയാകയാൽ വത്തിക്കാനിലും പൊതുവായ പരിപാടികളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ ബുധനാഴ്ചയും ലിയോ 14-ാമൻ പാപ്പ പ്രതിവാര പൊതുദർശനം അനുവദിച്ചില്ല. തന്മൂലം പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ നമുക്ക് മനുഷ്യന്റെ ധനമോഹത്തെ അധികരിച്ച് ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് കടന്നുപോകാം. ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയുന്നു, യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയെന്നാൽ ആ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുകയുമാണ്. താൽക്കാലികങ്ങളായ ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി യത്നിക്കാൻ ഇന്നിന്റെ സംസ്കാരം നമ്മിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നു. അത് സ്ഥൈര്യത്തെയും കഠിന പരിശ്രമത്തെയും കടമകളോടുള്ള വിശ്വസ്തതയെയും പരിപോഷിപ്പിക്കുന്നതിന് പകരം നമ്മെ ചഞ്ചല മാനസരാക്കുകയാണ് ചെയ്യുന്നത്. അതേകുന്ന സന്ദേശങ്ങൾ ഉപഭോഗ മനസ്ഥിതിയിലേക്ക് നമ്മെ തള്ളിയിടുകയും കപട സന്തോഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സമ്പത്ത് ആനന്ദം ഉറപ്പു നൽകുന്നില്ല എന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തുള്ള എത്രയോ ആളുകളാണ് ജീവിതത്തിൽ നിരാശയും ദുഃഖവും ശൂന്യതയും ഉള്ളവരായി കാണപ്പെടുന്നത്. ശാശ്വതമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നാം സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ബെനഡിക്ട് പാപ്പ യുവജനത്തോട് പറഞ്ഞ ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയേറെയാണെന്ന് ഈ ആശയങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ ആനന്ദസരണിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സമ്പത്ത് എന്ന ഘടകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യന് ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് ധനം, അല്ലെങ്കിൽ സമ്പത്ത്. ദാരിദ്ര്യം ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദാരിദ്ര്യം ജീവിത സാധ്യതകളെ തന്നെ മുരടിപ്പിച്ചു കളയുന്നു. എന്നിരിക്കലും ധാരാളം പണമുണ്ടെങ്കിൽ ജീവിതം സന്തോഷപൂർണമാകും എന്നാരെങ്കിലും കരുതിയാൽ അത് ഒരു മിഥ്യാധാരണയാണ്. പണം ധാരാളമുണ്ടായിട്ടും അസംതൃപ്തിയും നിരാശയും ഭയവും സംശയവും പിരിമുറുക്കവുമായി മനസ്സു കലങ്ങിക്കഴിയുന്നവർ എത്രയേറെയാണ്. പണത്തിന്, ഭൗതിക സമ്പത്തിന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥ സന്തോഷം പകരാനോ അത് വർദ്ധമാനമാക്കാനോ അതിന് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ധാരാളം മിത്രങ്ങളെ നേടിത്തരാൻ പണത്തിനു കഴിയും. എന്നാൽ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതനെ പോലും തരാൻ പണത്തിനു കഴിയില്ല. വിലയേറിയ ചികിത്സകൾക്ക് പണം ഉപകരിക്കും, പക്ഷേ ആരോഗ്യം നേടിത്തരാൻ അതിനു കഴിയില്ല. സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര സൗധം തീർക്കാൻ പണമുണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ സ്നേഹവും വിശ്വാസവും തുടിക്കുന്ന ഒരു കുടുംബം സൃഷ്ടിക്കാൻ അതിനു കഴിയില്ല. കോടിക്കണക്കിന് പണമുണ്ടായിട്ടും മക്കൾ പണത്തിനുവേണ്ടി തന്നെ കൊല്ലുമോ എന്ന് ഒരുവൻ ഭയന്നു കഴിയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പന്നതയുടെ പൊരുളെന്ത്? സ്വത്ത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ആധ്യാത്മികതയ്ക്ക് എതിരുമല്ല. എത്ര സ്വത്തുണ്ടായാലും അതിന്റെ സ്ഥാനവും പ്രയോഗവും ശരിക്കും മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ദുഃഖം മാത്രമേ തരികയുള്ളൂ എന്ന് തിരിച്ചറിയണം എന്നു മാത്രം. ഒരു മൂല്യശ്രേണി കാത്തുസൂക്ഷിക്കണമെന്നർത്ഥം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്താണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി സാധുക്കൾക്ക് നൽകുന്നവൻ ജീവിതസുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. പണത്തിൻ്റെ സ്ഥാനവും പരിമിതിയും മനസ്സിലാക്കിയാൽ പണം നമ്മുടെ സേവകനാകും, ആനന്ദവും ശാന്തിയും സമ്പത്തായിത്തീരും. അതല്ലെങ്കിൽ അത് നമ്മുടെ ക്രൂരനായ യജമാനാകും എന്ന സത്യം നാം മറക്കരുത്. ഒരുവൻ കർത്താവിൻ്റെ പക്കലേക്ക് ഓടുന്നതായി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല, കാരണം ആ വ്യക്തി നമ്മെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നു. ആ മനുഷ്യനോട് നമുക്ക് നമ്മെ തന്നെ അനുരൂപരാക്കാൻ സാധിക്കും. ഇവിടെ സുവിശേഷം കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ നമ്മെ സവിശേഷമാം വിധം ക്ഷണിക്കുകയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശുവിൻ്റെ പക്കലെത്തിയ ആ വ്യക്തി അവിടത്തോട് ചോദിക്കുന്നത്. നിത്യജീവനാണ്, പൂർണമായ ജീവിതമാണ് ആ മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. നമ്മിൽ ആരാണിത് ആഗ്രഹിക്കാത്തത്? ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അതായത്, ഒരു അവകാശമെന്ന നിലയിലാണ് നേടിയെടുക്കേണ്ട, സ്വന്തം ശക്തികളാൽ പിടിച്ചെടുക്കേണ്ട ഒന്നായിട്ടാണ് അവൻ അത് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ആ മനുഷ്യൻ ഇതിനുവേണ്ടി ചെറുപ്പം മുതൽ തന്നെ കൽപ്പനകൾ പാലിച്ചു അത് ലഭിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനും സന്നദ്ധനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. യേശുവിൻ്റെ ഉത്തരം അവനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിക്കുന്നു. അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുകയാണ് യേശു. പ്രതിഫലം നേടുന്നതിന് പാലിക്കപ്പെട്ട കൽപ്പനകളിൽ നിന്ന് സൗജന്യവും സമ്പൂർണവുമായ സ്നേഹത്തിലേക്കാണ് യേശു വീക്ഷണം തിരിച്ചുവിടുന്നത്. ആവശ്യവും വിതരണവും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. എന്നാൽ യേശുവാകട്ടെ സ്നേഹത്തിൻ്റെ കഥയാണ് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. കൽപ്പനകളുടെ പാലനത്തിൽ നിന്ന് ആത്മദാനത്തിലേക്ക് കടക്കാൻ അവനവനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ ദൈവവുമായി ഒന്നായിത്തീരുന്നതിന് യത്നിക്കാൻ യേശു അവനോട് ആവശ്യപ്പെടുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവിടുന്ന് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. യേശു പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് ദാരിദ്ര്യത്തെയും സമ്പന്നതയെയും കുറിച്ച് തത്വങ്ങൾ പറയുകയല്ല, പ്രത്യുത ജീവിതത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഹൃദയത്തിന് ഭാരമായവ ഉപേക്ഷിക്കാൻ ഏകനന്മയായ യേശുവിന് ഇടം നൽകുന്നതിന് ഭൗതിക വസ്തുക്കളിൽ നിന്ന് വിമുക്തനാകാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. വസ്തുക്കളാൽ അടിഭാരമിടപ്പെട്ടവന് യേശുവിനെ പിൻചെല്ലുക സാധ്യമല്ല, കാരണം ഹൃദയം വസ്തുക്കളാൽ നിറഞ്ഞാൽ അതിൽ കർത്താവിനിടമുണ്ടാകിയില്ല. അതുകൊണ്ടാണ് യേശു സമ്പത്തുളവാക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പേകുന്നത്. രക്ഷപ്രാപിക്കൽ പോലും ആയാസകരമാക്കി തീർക്കുന്നതാണ് സമ്പത്ത്. അത് ദൈവം കർക്കശനായതുകൊണ്ടല്ല, പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ അത്യധിക സമ്പത്തും അമിതാഭിലാഷങ്ങളും നമ്മെ ശ്വാസം മുട്ടിക്കുന്നു, ഹൃദയത്തെ ഞെരുക്കുന്നു, സ്നേഹിക്കാൻ നമ്മെ അപ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന്. അത് നാം കാണുകയും ചെയ്യുന്നുണ്ട്. എവിടെ ധനം കേന്ദ്രസ്ഥാനത്തു വരുന്നുവോ അവിടെ ദൈവത്തിന് ഇടമുണ്ടാകില്ല, മനുഷ്യന് പോലും സ്ഥാനമുണ്ടാകില്ല. നമ്മുടെ ഹൃദയം കാന്തം പോലെയാണ്. സ്നേഹത്താൽ ആകർഷിക്കപ്പെടാൻ അത് സ്വയം അനുവദിക്കുന്നു. എന്നാൽ അതിന് ഒരു ഭാഗത്തു മാത്രമേ ഒട്ടിപ്പിടിക്കാനാകൂ. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നു. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുക. ഒന്നുകിൽ സ്നേഹത്തെ പ്രതി ജീവിക്കുക, അല്ലെങ്കിൽ അവനവനു വേണ്ടി മാത്രം ജീവിക്കുക. നമ്മൾ ഏതു ഭാഗത്താണെന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കഥയിൽ നാം എവിടെയാണെന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ചില നിയമങ്ങൾ പാലിച്ച് സംതൃപ്തരാകുകയാണോ, അതോ യേശുവിനോടുള്ള സ്നേഹത്താൽ അവിടത്തേക്കായി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ സന്നദ്ധരായി നാം അവിടത്തെ അനുഗമിക്കുകയാണ്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തിനോടും പദവിയോടും അധികാരത്തോടുമുള്ള ആസക്തിയും സുവിശേഷ പ്രഘോഷണത്തിന് അപര്യാപ്തമായ സംവിധാനങ്ങളും പ്രേഷിത ദൗത്യത്തെ തടയുന്ന ഭാരങ്ങളും ലോകവുമായി നമ്മെ ബന്ധിക്കുന്ന പാശങ്ങളും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതിനു വേണ്ട കൃപ യാചിക്കാം. സ്നേഹത്തിൽ ഒരു കുതിപ്പില്ലാത്ത പക്ഷം നമ്മുടെ ജീവിതവും നാം അവയവങ്ങളായുള്ള സഭാഗാത്രവും സ്വാർത്ഥപരമായ ആത്മസന്തുഷ്ടിയാൽ രോഗഗ്രസ്തമാകും. ആനന്ദത്തിനായുള്ള നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ ആർക്കുമാത്രമാണോ കഴിയുന്നത്, ആ യേശുവിൻ്റെ സ്നേഹത്തിന്, അവിടുത്തെ കടാക്ഷത്തിന് നമ്മുടെ ഹൃദയം തുറന്നിടാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തരാകുകയും ദൈവത്തിൽ ജീവിക്കുകയും ശാശ്വതാനന്ദം അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ടത് സമ്പത്തിന്റെ പ്രലോഭനങ്ങളെ അധികരിച്ച് ബെനഡിക്ട് 16-ാം പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള വിശകലനം.

ധ്യാനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. എബ്രഹാം പി മാത്യുവിന്റെ വരികൾക്ക് അലക്സാണ്ടർ കയ്യാലക്കകം ഈണം നൽകിയിരിക്കുന്നു. ആലാപനം എം ജി ശ്രീകുമാർ.

0: വത്തിക്കാൻ റേഡിയോ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. അമേരിക്കയെക്കുറിച്ച് താൻ ഇഷ്ടപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യബോധവും ഏവർക്കും ലഭിക്കുന്ന അവസരങ്ങളും ലോകം മുഴുവനും നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നതിനുള്ള മനഃസ്ഥിതിയുമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റൽഗാന്തോൾഫോയിൽ നടന്ന സമാധാനത്തിന്റെ ഗീതം എന്ന സംഗീത പരിപാടിയുടെ അവസാനത്തിൽ NBC ടെലെമൂന്തോ ടെലിവിഷൻ ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖങ്ങളിലാണ് തന്റെ ഹൃദയത്തിൽ അമേരിക്കയെക്കുറിച്ചുള്ള ചിന്ത എപ്രകാരമാണെന്ന് പാപ്പ വിശദീകരിച്ചത്. അമേരിക്ക സന്ദർശിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ പാപ്പ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളും ശ്രമങ്ങളും മുന്നോട്ടുവയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാർ പ്രത്യാശ കൈവിടരുതെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. വ്യത്യസ്തങ്ങളായ സ്വരങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യം കൊണ്ടുവരാൻ സംഗീതത്തിനാകുമെന്നും ഈയൊരർത്ഥത്തിൽ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി സംഗീതം മാറുന്നുണ്ടെന്നും ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ 29 ബുധനാഴ്ച വൈകുന്നേരം അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഗീത സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. സ്വർഗത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗായകസംഘത്തെക്കുറിച്ച് തിരുവചനം പരാമർശിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞ പാപ്പ അവർ ഒരുമിച്ച് ദൈവത്തെ ധ്യാനിക്കുകയും അവനിൽ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തുകയും ചെയ്യുന്നതിനാലാണ് വചനം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഉഗാണ്ട, വിശുദ്ധനാട്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാലഗായിക സംഘങ്ങളാണ് അന്ത്രയ ബൊച്ചെല്ലി കൂടി പങ്കെടുത്ത ഈ സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചത്. 2026 December 12 പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ ഇറ്റലിയിൽ നിന്നുള്ള വൈദികർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുമെന്ന് ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി. ഇറ്റലിയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർക്കായി ഒരുക്കിയിരിക്കുന്ന ദ്വിദിന പ്രാർത്ഥന വിചിന്തന സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായിരിക്കും ഈ കൂടിക്കാഴ്ച. 2025 December 8 ലിയോ പതിനാലാമൻ പാപ്പ നൽകിയ ഭാവിയെ സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 1st പ്രസിദ്ധീകരണ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്മേളനം നടക്കുക. വൈദികർക്കിടയിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട അവസരമായിരിക്കും ഈ സമ്മേളനമെന്ന് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ സൂപ്പി ഓർമ്മിപ്പിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവരുടെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കണമെന്നും 2027 നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്തിന്റെ പ്രസിഡന്റ് ബോള അഹമ്മദ് തിനുബുവിനോട് ആവശ്യപ്പെട്ട് രാജ്യത്തെ മിത്രാൻ സമിതി. രാജ്യനേതൃത്വത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലേക്കും ജൂലൈ 28 ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മിത്രാൻ സമിതി പ്രസിഡന്റും കടൂന അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാത്യു മാൻ ഓസോ ദഗോസോ ശ്രദ്ധ ക്ഷണിച്ചു. ലിയോ പതിനാലാമൻ പാപ്പയെ നൈജീരിയ സന്ദർശിക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന് പ്രസിഡന്റ് തിനുബുവിനോട് മിത്രാന്മാർ അഭ്യർത്ഥിച്ചു. പരിശുദ്ധ പിതാവിന്റെ സന്ദർശനം രാജ്യത്തിന്റെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്ന അഭിപ്രായം മിത്രാൻ സമിതി പ്രകടിപ്പിച്ചു. സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലേക്കെത്താനായി സൈപ്രസിൽ കാത്തുകിടക്കുന്ന അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യത്തിന്റെയും സഹായത്തിന്റെയും അവധിക്കാലമൊരുക്കി സാന്തജീദിയോ സമൂഹം. സൊമാലിയ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കോംഗോ, കാമറൂൺ തുടങ്ങി യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയ്ക്ക് 20 കിലോമീറ്ററുകൾ അകലെയുള്ള പൂർണാറ കൊഫിനു ലിംനെസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്കൊപ്പം സമയം ചിലവിടാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാനുമുള്ള അവസരമാണ് ഈ പദ്ധതി വഴി സാന്തെജിദിയോ സമൂഹം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി സമാധാനത്തിന്റെ സ്കൂൾ എന്ന പേരിൽ പ്രത്യേക പാഠ്യപദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
2: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക ഉമാനിതാസിന്റെ ഒന്നാം അധ്യായം 29 മുതൽ 36 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

മഞ്ഞിഫിക്ക ഹുമാനിതാസ് ചാക്രിക ലേഖനത്തിന്റെ വലിയൊരു പ്രത്യേകത അത് ചരിത്രത്തിന്റെ സത്യങ്ങളെ നമ്മുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടുമ്പോഴും ചരിത്രത്തിന്റെ വിവിധ ഏടുകളിൽ വെല്ലുവിളികൾക്ക് നടുവിൽ കത്തോലിക്കാ സഭ മുൻപോട്ടുവച്ച ആശയങ്ങളെയും അവ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങളെയും പരിശുദ്ധ പിതാവ് എടുത്തുകാണിച്ചുകൊണ്ട് സഭയുടെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല. ഇത് നൂറ്റാണ്ടുകളിലൂടെ സഭ രൂപപ്പെടുത്തിയെടുത്ത ആഴമേറിയ ചിന്തകളുടെയും പ്രയോഗങ്ങളുടെയും പരിണിത ഫലമാണെന്നുള്ള യാഥാർത്ഥ്യം പാപ്പ അടിവരയിട്ടു പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രപരവും നിയമപരവുമായ വിചിന്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനം. ഇത് സഭയ്ക്ക് സമൂഹവുമായി എല്ലാ കാലത്തും നിലനിന്നിരുന്ന ബന്ധത്തെയും എടുത്തുകാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനം എന്ന പ്രയോഗം 1950 പന്ത്രണ്ടാം പിയൂസ് പാപ്പായാണ് ആദ്യമായി ഉപയോഗിച്ചതെങ്കിലും ഇതിന്റെ ഒരു വ്യവസ്ഥാപിത രൂപം ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തോടെയാണ് കൈവന്നതും പ്രചാരത്തിലായതും. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്. അതായത് ക്രിസ്തുവിന്റെ പ്രേഷിത ദൗത്യം സമൂഹത്തിൽ തുടരുക എന്നതാണ് സഭ ഇതുവഴിയായി മുൻപോട്ടു വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ. ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിച്ചു എന്നു പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സാമ്പത്തിക മേഖലയിലുണ്ടായ വമ്പിച്ച കുതിച്ചുചാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളിവർഗം കടുത്ത ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്നു. മൂലധനവും അധ്വാനവും തമ്മിലുള്ള സംഘർഷം, ദാരിദ്ര്യം, നഗരവൽക്കരണം എന്നിവയായിരുന്നു അന്നത്തെ പുതിയ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് 1891 ലിയോ 13-ാമൻ പാപ്പ തന്റെ ചരിത്രപ്രധാനമായ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. സഭയുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ഈ രേഖയുടെ കേന്ദ്രബിന്ദു തൊഴിലാളിയുടെയും അധ്വാനത്തിന്റെയും അന്തസ്സാണ്. മനുഷ്യൻ കേവലമൊരു ഉൽപ്പാദന ഉപകരണമല്ലെന്നും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നും ലിയോ 13-ാമൻ ഓർമ്മിപ്പിച്ചു. ന്യായമായ വേതനം ലഭിക്കുവാനുള്ള അവകാശം, സ്വകാര്യ സ്വത്തവകാശത്തോടൊപ്പം തന്നെ അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വം, തൊഴിലാളികൾക്ക് സംഘടിക്കുവാനുള്ള അവകാശം എന്നിവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. വർഗസമരത്തിന് പകരമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആധുനിക കാലഘട്ടത്തിലും ലാഭത്തേക്കാൾ വ്യക്തിക്ക് മുൻഗണന നൽകണം എന്ന ഈ പഠനം വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നിർമ്മിത ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വികാസങ്ങളുടെയും ഭാഗമായി സമൂഹത്തിൽ ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. അതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുവാനും അവനുള്ള മൂല്യം തിരിച്ചറിയുവാനും ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. റേരും നൊവാരും ആരംഭിച്ച ഒരു സാമൂഹിക വീക്ഷണത്തിന് മറ്റു പാപ്പമാരും ചരിത്രത്തിൽ തുടർച്ച നൽകിയിട്ടുണ്ട്. 1931 റേരും നൊവാരത്തിന്റെ 40-ാം വാർഷികത്തിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോഴാണ് 11-ാം പിയൂസ് പാപ്പ ക്വാദ്രജേസിമോ ആനോ പ്രസിദ്ധീകരിക്കുന്നത്. ലിയോ 13-ാമന്റെ ആശയങ്ങളെ വികസിപ്പിച്ച അദ്ദേഹം സാമ്പത്തിക ശക്തികൾ ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് എതിരെ ശക്തമായി സംസാരിച്ചു. ഈ രേഖയിലൂടെയാണ് സബ്സിഡിയാരിറ്റി അഥവാ സഹായതത്വം എന്ന സുപ്രധാനമായ സാമൂഹിക തത്വം ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ചെറിയ സമൂഹത്തിനോ വ്യക്തിക്കോ ചെയ്യാവുന്ന കാര്യങ്ങൾ വലിയ അധികാരാലയങ്ങൾ ഏറ്റെടുക്കരുത് എന്നതാണ് ഇതിന്റെ കാതൽ. ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്വയംഭരണത്തെ സംരക്ഷിക്കുന്നു. മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ വ്യവസ്ഥിതികളെയും സഭ തള്ളിക്കളഞ്ഞു. നീതിപൂർണമായ ഒരു സാമൂഹിക ക്രമം വ്യക്തിഗത മാറ്റത്തിലൂടെ മാത്രമല്ല ഘടനാപരമായ മാറ്റത്തിലൂടെയും സാധ്യമാകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനീതികൾ വ്യക്തിഗത പെരുമാറ്റത്തെ മാത്രമല്ല സാമ്പത്തിക സ്ഥാപന ഘടനകളെയും ബാധിക്കുന്നു എന്ന അവബോധം പുതിയ അധികാര കേന്ദ്രീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആവശ്യപ്പെടുന്ന സബ്സിഡിയാരിറ്റി തത്വത്തിന്റെ മൂല്യം, ജോലിയുടെ അന്തസ്സ്, ന്യായമായ വേതനം, കുടുംബങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുവാനുള്ള
യഥാർത്ഥ സാധ്യത എന്നിവ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണെന്ന് പാപ്പ അടിവരയിടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങളിൽ സഭയുടെ സാമൂഹിക പ്രബോധനം പുതിയ മാനങ്ങളിൽ സമൂഹത്തിൽ ഏറെ പ്രസക്തമായി. 12 പിയോസ് പാപ്പ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേവലം ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു. ജനാധിപത്യമെന്നത് അധികാരം കൈയാളുവാനുള്ള ഒരു പ്രധാന മാർഗമാണെന്നും അതേസമയം നിയമവാഴ്ച ദുരധികാരത്തെ തടയുവാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സാമ്പത്തിക വ്യത്യാസങ്ങൾ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആഗോളതലത്തിൽ നീതി നടപ്പാക്കാതെ സമാധാനം സാധ്യമാകില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇന്നും ഏറെ പ്രസക്തമാണ്. ആഗോള ശക്തിയുടെ പുതിയ രൂപങ്ങളും വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് 3 ദിശാബോധങ്ങൾ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾക്കുപരി നിയമം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക അസമത്വങ്ങൾ പിരിമുറുക്കത്തിനും അക്രമത്തിനും വഴിതെളിക്കുമെന്ന അവബോധം, വ്യക്തികൾക്കും രാജ്യത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ കഴിവുള്ള ഒരു അനുബന്ധ ശൃംഖലയുടെ മൂല്യം എന്നിവയാണവ. 1960s ലോകം പുതിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജോൺ 23 പാപ്പായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ കൂടുതൽ വിപുലമാക്കി. മാത്തർ എത്ത് മജിസ്ത്ര എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രേഖ പാച്ചം ഇൻ തേരീസ് ആയിരുന്നു. ഇത് കത്തോലിക്കർക്ക് മാത്രമല്ല എല്ലാ സന്മനസ്സുള്ള മനുഷ്യർക്കുമായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. മനുഷ്യാവകാശങ്ങളെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. സത്യം, നീതി, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആണവായുദ്ധങ്ങളുടെ ഭീഷണി നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനായി അദ്ദേഹം നൽകിയ ആഹ്വാനം ചരിത്രപരമായിരുന്നു. വ്യാപകമായ സംഘർഷങ്ങളും ആഗോള പരസ്പരാശ്രിതത്വത്തിന്റെ പുതിയ രൂപങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് ജോൺ 23 പാപ്പായുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശം ശാശ്വത സമാധാനത്തിന് ഓരോ വ്യക്തിയുടെയും അന്തസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണെന്ന ബോധ്യം എന്നിവ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നു. 2 വത്തിക്കാൻ കൌൺസിൽ സഭയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. കൌൺസിലിന്റെ ഗൗതിയും എത് സ്പെസ് എന്ന പ്രമാണരേഖ ആധുനിക ലോകത്തോടുള്ള സഭയുടെ സമീപനത്തെ മാറ്റിമറിച്ചു. ലോകത്തിന്റെ സന്തോഷങ്ങളും പ്രത്യാശകളും സങ്കടങ്ങളും സഭയുടേതുകൂടിയാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടനകൾ പ്രവർത്തിക്കേണ്ടത്. വിവാഹം, കുടുംബം, സംസ്കാരം, സാമ്പത്തിക ജീവിതം തുടങ്ങിയ എല്ലാ മേഖലകളിലും സുവിശേഷാധിഷ്ഠിതമായ മാറ്റങ്ങൾ വരണമെന്ന് കൌൺസിൽ പഠിപ്പിച്ചു. ദിഞ്ഞിത്താത്തിസ് ഉമാനെ എന്ന പ്രഖ്യാപനത്തിലൂടെ മതസ്വാതന്ത്ര്യമെന്നത് മനുഷ്യാന്തസ്സിൽ അധിഷ്ഠിതമായ ഒന്നാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സഭ പഠിപ്പിച്ചു. വിശുദ്ധ പോൾ 6 പാപ്പായുടെ കാലഘട്ടത്തിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ആഗോള വികസനത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ പോപ്പുലോരും പ്രോഗ്രസിയോ എന്ന വിശ്വപ്രസിദ്ധമായ രേഖ വികസനമാണ് സമാധാനത്തിന്റെ പുതിയ പേര് എന്ന് പ്രഖ്യാപിച്ചു. വികസനമെന്നാൽ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും സകല തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കണം. ദരിദ്ര രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി സമ്പന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1971 ഒക്ടോജെസിമ അദ്വേനിയൻസ് എന്ന രേഖയിലൂടെ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളെയും ദാരിദ്ര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ സജീവമാകണമെന്നും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ വികാസത്തിൽ ജോൺ പോൾ 2 പാപ്പായുടെയും പങ്ക് വിസ്മരിക്കുവാൻ ആവാത്തതാണ്. സമൂഹത്തിലെ അനീതികൾ കേവലം വ്യക്തിപരമായ തെറ്റുകൾ മാത്രമല്ലെന്നും അവ ഘടനാപരമായി പാപങ്ങളായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ലാഭക്കുതിയും അധികാരഭ്രമവും ഇത്തരം പാപകരമായ ഘടനകളെ വളർത്തുന്നു. ഇതിനെതിരെ പോരാടുവാൻ ഐക്യദാർഢ്യം എന്ന മൂല്യം അദ്ദേഹം മുൻപോട്ടുവച്ചു. നീതിയുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സമ്പദ്വ്യവസ്ഥ മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണം എന്ന തത്വം സഭ ആവർത്തിച്ചു. പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ പരിഗണന എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമായി മാറി. ഇപ്രകാരം ഓരോ കാലഘട്ടത്തിലെയും പുതിയ കാര്യങ്ങളെ നേരിടുവാൻ സഭ അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഊർജ്ജമുൾക്കൊണ്ട് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മധു ബാലകൃഷ്ണൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. അമേരിക്കയെക്കുറിച്ച് താൻ ഇഷ്ടപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യബോധവും ഏവർക്കും ലഭിക്കുന്ന അവസരങ്ങളും ലോകം മുഴുവനും നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നതിനുള്ള മനഃസ്ഥിതിയുമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കസ്തൽ ഗന്തോൾഫോയിൽ നടന്ന സമാധാനത്തിന്റെ ഗീതം എന്ന സംഗീത പരിപാടിയുടെ അവസാനത്തിൽ NBC ടെലിമൂന്തോ ടെലിവിഷൻ ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖങ്ങളിലാണ് തന്റെ ഹൃദയത്തിൽ അമേരിക്കയെക്കുറിച്ചുള്ള ചിന്ത എപ്രകാരമാണെന്ന് പാപ്പ വിശദീകരിച്ചത്. അമേരിക്ക സന്ദർശിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ പാപ്പ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളും ശ്രമങ്ങളും മുന്നോട്ടുവയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാർ പ്രത്യാശ കൈവിടരുതെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. വ്യത്യസ്തങ്ങളായ സ്വരങ്ങളെ ഒരുമിപ്പിച്ച് ഐക്യം കൊണ്ടുവരാൻ സംഗീതത്തിനാകുമെന്നും ഈയൊരർത്ഥത്തിൽ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി സംഗീതം മാറുന്നുണ്ടെന്നും ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 29 ബുധനാഴ്ച വൈകുന്നേരം അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഗീത സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു പരിശുദ്ധപിതാവ്. സ്വർഗത്തിന്റെ സന്തോഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗായകസംഘത്തെക്കുറിച്ച് തിരുവചനം പരാമർശിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞ പാപ്പ, അവർ ഒരുമിച്ച് ദൈവത്തെ ധ്യാനിക്കുകയും അവനിൽ ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്തുകയും ചെയ്യുന്നതിനാലാണ് വചനം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഉഗാണ്ട, വിശുദ്ധനാട്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബാലഗായിക സംഘങ്ങളാണ് അന്ത്രയ ബൊച്ചെല്ലി കൂടി പങ്കെടുത്ത ഈ സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിച്ചത്. 2026 ഡിസംബർ 12 പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിൽ നിന്നുള്ള വൈദികർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുമെന്ന് ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി. ഇറ്റലിയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർക്കായി ഒരുക്കിയിരിക്കുന്ന ദ്വിദിന പ്രാർത്ഥന വിചിന്തന സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായിരിക്കും ഈ കൂടിക്കാഴ്ച. 2025 ഡിസംബർ 8 ലിയോ 14-ാമൻ പാപ്പ നൽകിയ ഭാവിയെ സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 1-ാം പ്രസിദ്ധീകരണ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്മേളനം നടക്കുക. വൈദികർക്കിടയിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട അവസരമായിരിക്കും ഈ സമ്മേളനമെന്ന് ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ സൂപ്പി ഓർമ്മിപ്പിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവരുടെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കണമെന്നും 2027 നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്തിന്റെ പ്രസിഡന്റ് ബോള അഹമ്മദ് തിനുബുവിനോട് ആവശ്യപ്പെട്ട് രാജ്യത്തെ മിത്രാൻ സമിതി. രാജ്യനേതൃത്വത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലേക്കും ജൂലൈ 28 ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മിത്രാൻ സമിതി പ്രസിഡന്റും കടുന അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാത്യു മാൻഓസോ ദഗോസോ ശ്രദ്ധ ക്ഷണിച്ചു. ലിയോ 14-ാമൻ പാപ്പയെ നൈജീരിയ സന്ദർശിക്കാൻ ഔദ്യോഗികമായി ക്ഷണിക്കണമെന്ന് പ്രസിഡന്റ് തിനുബുവിനോട് മിത്രാന്മാർ അഭ്യർത്ഥിച്ചു. പരിശുദ്ധപിതാവിന്റെ സന്ദർശനം രാജ്യത്തിന്റെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കുമെന്ന അഭിപ്രായം മിത്രാൻ സമിതി പ്രകടിപ്പിച്ചു. സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലേക്കെത്താനായി സൈപ്രസിൽ കാത്തുകിടക്കുന്ന അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യത്തിന്റെയും സഹായത്തിന്റെയും അവധിക്കാലമൊരുക്കി സാന്തജീദിയോ സമൂഹം. സൊമാലിയ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, കോംഗോ, കാമറൂൺ തുടങ്ങി യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയ്ക്ക് 20 കിലോമീറ്ററുകൾ അകലെയുള്ള പൂർണാറ കൊഫിനു ലിംനെസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്കൊപ്പം സമയം ചിലവിടാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാനുമുള്ള അവസരമാണ് ഈ പദ്ധതി വഴി സാന്തെജിദിയോ സമൂഹം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി സമാധാനത്തിന്റെ സ്കൂൾ എന്ന പേരിൽ പ്രത്യേക പാഠ്യപദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക ഉമാനിതാസിന്റെ 1-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

മഞ്ഞിഫിക്ക ഉമാനിത്താസ് ചാക്രിക ലേഖനത്തിന്റെ വലിയൊരു പ്രത്യേകത അത് ചരിത്രത്തിന്റെ സത്യങ്ങളെ നമ്മുടെ വിചിന്തനത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടുമ്പോഴും ചരിത്രത്തിന്റെ വിവിധ ഏടുകളിൽ വെല്ലുവിളികൾക്ക് നടുവിൽ കത്തോലിക്കാ സഭ മുൻപോട്ട് വച്ച ആശയങ്ങളെയും അവ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങളെയും പരിശുദ്ധ പിതാവ് എടുത്തുകാണിച്ചുകൊണ്ട് സഭയുടെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല. ഇത് നൂറ്റാണ്ടുകളിലൂടെ

പ്രസ്താവിത രൂപം ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന വിശ്വപ്രസിദ്ധമായ ചാക്രിക ലേഖനത്തോടെയാണ് കൈവന്നതും പ്രചാരത്തിലായതും. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്. അതായത്, ക്രിസ്തുവിന്റെ പ്രേഷിത ദൗത്യം സമൂഹത്തിൽ തുടരുക എന്നതാണ് സഭ ഇതുവഴിയായി മുൻപോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ. ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിച്ചു എന്നു പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവം ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സാമ്പത്തിക മേഖലയിലുണ്ടായ വമ്പിച്ച കുതിച്ചുചാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളിവർഗം കടുത്ത ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്നു. മൂലധനവും അധ്വാനവും തമ്മിലുള്ള സംഘർഷം, ദാരിദ്ര്യം, നഗരവൽക്കരണം എന്നിവയായിരുന്നു അന്നത്തെ പുതിയ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് 1891 ലിയോ പതിമൂന്നാമൻ പാപ്പ തന്റെ ചരിത്രപ്രധാനമായ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. സഭയുടെ സാമൂഹ്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ഈ രേഖയുടെ കേന്ദ്രബിന്ദു തൊഴിലാളിയുടെയും അധ്വാനത്തിന്റെയും അന്തസ്സാണ്. മനുഷ്യൻ കേവലമൊരു ഉൽപ്പാദന ഉപകരണമല്ലെന്നും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നും ലിയോ പതിമൂന്നാമൻ ഓർമ്മിപ്പിച്ചു. ന്യായമായ വേതനം ലഭിക്കുവാനുള്ള അവകാശം, സ്വകാര്യ സ്വത്തവകാശത്തോടൊപ്പം തന്നെ അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വം, തൊഴിലാളികൾക്ക് സംഘടിക്കുവാനുള്ള അവകാശം എന്നിവ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. വർഗസമരത്തിന് പകരമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആധുനിക കാലഘട്ടത്തിലും ലാഭത്തേക്കാൾ വ്യക്തിക്ക് മുൻഗണന നൽകണം എന്ന ഈ പഠനം വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നിർമ്മിത ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വികാസങ്ങളുടെയും ഭാഗമായി സമൂഹത്തിൽ ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. അതിനാലാണ് ലിയോ പതിനാലാമൻ പാപ്പ മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുവാനും അവനുള്ള മൂല്യം തിരിച്ചറിയുവാനും ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. റേരും നൊവാരും ആരംഭിച്ച ഒരു സാമൂഹിക വീക്ഷണത്തിന് മറ്റു പാപ്പമാരും ചരിത്രത്തിൽ തുടർച്ച നൽകിയിട്ടുണ്ട്. 1931 റേരും നൊവാരത്തിന്റെ 40-ാം വാർഷികത്തിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോഴാണ് 11-ാം പിയോസ് പാപ്പ ക്വാദ്രജേസിമോ ആനോ പ്രസിദ്ധീകരിക്കുന്നത്. ലിയോ പതിമൂന്നാമന്റെ ആശയങ്ങളെ വികസിപ്പിച്ച അദ്ദേഹം സാമ്പത്തിക ശക്തികൾ ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് എതിരെ ശക്തമായി സംസാരിച്ചു. ഈ രേഖയിലൂടെയാണ് സബ്സിഡിയാരിറ്റി അഥവാ സഹായതത്വം എന്ന സുപ്രധാനമായ സാമൂഹിക തത്വം ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ചെറിയ സമൂഹത്തിനോ വ്യക്തിക്കോ ചെയ്യാവുന്ന കാര്യങ്ങൾ വലിയ അധികാരാലയങ്ങൾ ഏറ്റെടുക്കരുത് എന്നതാണ് ഇതിന്റെ കാതൽ. ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്വയംഭരണത്തെ സംരക്ഷിക്കുന്നു. മനുഷ്യാന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ വ്യവസ്ഥിതികളെയും സഭ തള്ളിക്കളഞ്ഞു. നീതിപൂർണമായ ഒരു സാമൂഹിക ക്രമം വ്യക്തിഗത മാറ്റത്തിലൂടെ മാത്രമല്ല ഘടനാപരമായ മാറ്റത്തിലൂടെയും സാധ്യമാകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അനീതികൾ വ്യക്തിഗത പെരുമാറ്റത്തെ മാത്രമല്ല സാമ്പത്തിക സ്ഥാപന ഘടനകളെയും ബാധിക്കുന്നു എന്ന അവബോധം പുതിയ അധികാര കേന്ദ്രീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സഹവർത്തിത്വത്തെയും സമൂഹത്തെയും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആവശ്യപ്പെടുന്ന സബ്സിഡിയാരിറ്റി തത്വത്തിന്റെ മൂല്യം, ജോലിയുടെ അന്തസ്സ്, ന്യായമായ വേതനം, കുടുംബങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുവാനുള്ള യഥാർത്ഥ സാധ്യത എന്നിവ തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം അന്നത്തെപ്പോലെ തന്നെ ഇന്നും പ്രസക്തമാണെന്ന് പാപ്പ അടിവരയിടുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങളിൽ സഭയുടെ സാമൂഹിക പ്രബോധനം പുതിയ മാനങ്ങളിൽ സമൂഹത്തിൽ ഏറെ പ്രസക്തമായി. 12-ാം പിയോസ് പാപ്പ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേവലം ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു. ജനാധിപത്യമെന്നത് അധികാരം കൈയാളുവാനുള്ള ഒരു പ്രധാന മാർഗമാണെന്നും അതേസമയം നിയമവാഴ്ച ദുരധികാരത്തെ തടയുവാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സാമ്പത്തിക വ്യത്യാസങ്ങൾ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആഗോളതലത്തിൽ നീതി നടപ്പാക്കാതെ സമാധാനം സാധ്യമാകില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇന്നും ഏറെ പ്രസക്തമാണ്. ആഗോളശക്തിയുടെ പുതിയ രൂപങ്ങളും വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് 3 ദിശാബോധങ്ങൾ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾക്കുപരി
നിയമം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക അസമത്വങ്ങൾ

മുറുക്കത്തിനും അക്രമത്തിനും വഴിതെളിക്കുമെന്ന അവബോധം വ്യക്തികൾക്കും രാജ്യത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ കഴിവുള്ള ഒരു അനുബന്ധ ശൃംഖലയുടെ മൂല്യം എന്നിവയാണവ. 1960 ലോകം പുതിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജോൺ 23-ാമൻ പാപ്പായും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ കൂടുതൽ വിപുലമാക്കി. മാത്തർ എത്ത് മജിസ്ത്ര എന്ന ചാക്രിക ലേഖനത്തിലൂടെ സഭയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രേഖ പാച്ചം ഇൻ തേരീസ് ആയിരുന്നു. ഇത് കത്തോലിക്കർക്ക് മാത്രമല്ല എല്ലാ സന്മനസ്സുള്ള മനുഷ്യർക്കുമായി സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. മനുഷ്യാവകാശങ്ങളെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ചു. സത്യം, നീതി, സ്നേഹം, സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആണവായുദ്ധങ്ങളുടെ ഭീഷണി നിലനിന്നിരുന്ന ശീതയുദ്ധകാലത്ത് ലോകസമാധാനത്തിനായി അദ്ദേഹം നൽകിയ ആഹ്വാനം ചരിത്രപരമായിരുന്നു. വ്യാപകമായ സംഘർഷങ്ങളും ആഗോള പരസ്പരാശ്രിതത്വത്തിന്റെ പുതിയ രൂപങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കാലത്ത് ജോൺ 23-ാമൻ പാപ്പായുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പരാമർശം ശാശ്വത സമാധാനത്തിന് ഓരോ വ്യക്തിയുടെയും അന്തസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണെന്ന ബോധ്യം എന്നിവ പ്രത്യേകിച്ച് പ്രാധാന്യമർഹിക്കുന്നു. 2 വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. കൗൺസിലിന്റെ ഗൗതിയും എത് സ്പെസ് എന്ന പ്രമാണരേഖ ആധുനിക ലോകത്തോടുള്ള സഭയുടെ സമീപനത്തെ മാറ്റിമറിച്ചു. ലോകത്തിന്റെ സന്തോഷങ്ങളും പ്രത്യാശകളും സങ്കടങ്ങളും സഭയുടേതുകൂടിയാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടനകൾ പ്രവർത്തിക്കേണ്ടത്. വിവാഹം, കുടുംബം, സംസ്കാരം, സാമ്പത്തിക ജീവിതം തുടങ്ങിയ എല്ലാ മേഖലകളിലും സുവിശേഷാധിഷ്ഠിതമായ മാറ്റങ്ങൾ വരണമെന്ന് കൗൺസിൽ പഠിപ്പിച്ചു. ദിങ്ങിത്താത്തിസ് ഉമാനെ എന്ന പ്രഖ്യാപനത്തിലൂടെ മതസ്വാതന്ത്ര്യമെന്നത് മനുഷ്യാന്തസ്സിൽ അധിഷ്ഠിതമായ ഒന്നാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സഭ പഠിപ്പിച്ചു. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പായുടെ കാലഘട്ടത്തിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ആഗോള വികസനത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ പോപ്പുലോരും പ്രോഗ്രേസിയോ എന്ന വിശ്വപ്രസിദ്ധമായ രേഖ വികസനമാണ് സമാധാനത്തിന്റെ പുതിയ പേര് എന്ന് പ്രഖ്യാപിച്ചു. വികസനമെന്നാൽ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും സകല തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിരിക്കണം. ദരിദ്ര രാജ്യങ്ങളുടെ ഉന്നമനത്തിനായി സമ്പന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1971 ഒക്ടോജെസിമ അദ്വേനിയൻസ് എന്ന രേഖയിലൂടെ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളെയും ദാരിദ്ര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവർ സജീവമാകണമെന്നും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ വികാസത്തിൽ ജോൺ പോൾ 2-ാമൻ പാപ്പായുടെയും പങ്ക് വിസ്മരിക്കുവാൻ ആവാത്തതാണ്. സമൂഹത്തിലെ അനീതികൾ കേവലം വ്യക്തിപരമായ തെറ്റുകൾ മാത്രമല്ലെന്നും അവ ഘടനാപരമായി പാപങ്ങളായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ലാഭക്കുതിയും അധികാരബ്രഹ്മവും ഇത്തരം പാപകരമായ ഘടനകളെ വളർത്തുന്നു. ഇതിനെതിരെ പോരാടുവാൻ ഐക്യദാർഢ്യം എന്ന മൂല്യം അദ്ദേഹം മുൻപോട്ടുവച്ചു. നീതിയുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ സമ്പദ്വ്യവസ്ഥ മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണം എന്ന തത്വം സഭ ആവർത്തിച്ചു. പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ പരിഗണന എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമായി മാറി. ഇപ്രകാരം ഓരോ കാലഘട്ടത്തിലെയും പുതിയ കാര്യങ്ങളെ നേരിടുവാൻ സഭ അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഊർജമുൾക്കൊണ്ട് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മധു ബാലകൃഷ്ണൻ.